ഗുഡ് മോർണിംഗ്, സൂപ്പർ ഉദയാസനാക്കുകയാ. അത് അഗോസ്തു മാസം അവസാന ദിവസ്, അഗോസ്തു തിസ്സേക്ക് സന്തുത ദിവസ്, അഗോസ്തു മാസേ അവസാന ദിവസം നാട് മേ സതിയെ സുന്ദര സന്തുത പലവിന് ദിവസം തമയാ ദേവില്ലതീ. ഇതിന് മേ സതിയ പ്ലാൻസ് ഗുഡാക് തിയാകണ തമയാ വെടിക്ക് പട്ടങ്കാലിന് തേക്ക് കൊണ്ട് ദിനക്ക് ദീർഘ സതിയാന്തേക്കട്ട പസീതമായി വെട കാട്ടി കൊത്തിട്ട് ആയപ്പാറ കാറമ്പ കല്ലതീ. ഇതിൻ കൊഹമഹറി ഹറിമ പ്രബോധയിൽ നിന്ന് വിളവ് കഥമായ അഭിനയത്തെ ഫെം ദേതുണുമാവത്തെ വെടിക്ക് ടാഗി പിറുണു ഫണ്ണി തീരുണു ആട്ട സുപുർദു ദേതുണുമാവത്തെ വെടിക്ക് മേ വിധി ഹെട്ട പട്ടങ്കന്ന് ഹതന്നേ മേബായ പട്ടങ്കണ്ണ കൊട്ടമിതി മതക്കരണ്ടതിന് ഗുഡാക് ദേവൽ അത്രേ മുലീന്മ തിയന ദേ തമായി പഹുകിയ സതി ദേഖക പുറാവട്ടും അഭി ജയഗ്രാഹകേ ബിഹിക്കലേ നേനേമേ അകുരേ നകുര തരംഗവട്ടെ കുഹുമഹറി പഹുകിയ സതി ദേഖി ഹരിയടമ ഗത്തതിങ് ഹേമ ദവസ് ഹതക ദവസ് ഹതക തരംഗ കറുവാൻ തരംഗ കാര്യൻ അത്രിൻ ജയഗ്രഹണയ കരണ്ണെ കൗദ കിയല അത ദവസേ മേ വെനകൊട്ട മമ ഹോയാഗനവില്ല തിയനവ പഹുകിയ സതിയ വെനുവേൻ അഭി വെൻ കരപു റുപിയൽ 5000 മുദ ടാഗ് തമൻഗി അതേമ ഗുളി കറകാന്ന സമത് വെണ്ണി ബഹുഗിയ സതിയേദിമ അപിട കഥാ കർല കൊട്ടാവിന്ദാൻ കഥാ കർല വചന 63 എയാട ലബാദുനു തപ്പര 30ക കാലയ അതുലേ കിയപ്പോ ശശിനി കോശിക ശശിനി ആട സുബപതും ആട ലബെന്ന നിയമിത ത്യാഗി മുതല ബഹുമ ഇക്മനട വാഗി കൗണ്ട് കട വേട്ടേ ദങ്ങിതിങ് ശശിനി വകേ ജയഗ്രാഹകേക് വെന്ന ആട തുളുവങ് ഏക ഹന്ദ മേ പെത്തര കോൾ കരന്ന 0112552533 മേ നമ്പേക അമുതുവേ മത കരന്ന വശ വെന്നിനേ ഈ വകേമ തമായി 0711595 95 അപേ വാട്സ്ആപ്പ് നമ്പേക തിയനവാ ഈ വകേമ തമായി ആട അപേ ഫേസ്ബുക്ക് ഫാൻ പേജ് എക പെത്തര യാന്ന പുളുവ നെറ്റ് എഫ്എം ഫേസ്ബുക്ക് ഫാൻ പേജ് എകട യാന്ന മമ അത് ദാല തിയന ഒളുവ വികാര വേണ പ്രശ്നയാക് ബലന്നേ പ്രശ്നത്തെ ഉത്തരേ ദെന്ന പുളുവന്ത കേല ഉത്തരേ ദാന അത്രേ വാഗേ കോൺടാക്ട് നമ്പർ എകക്ക് ഹേമ ദാന്ന മൊകദ മൻ ഒയാഗവ ഗെയിം എകട തോരഗത്ത തിം മട്ട ഒയാട കഥാ കരന്ന കോൺടാക്ട് നമ്പർ എകക്ക് തിയന്ന ഓണിനി ഒന്നോ ഈ വിധിയുടെ ഗെയിം എകട എന്ന കേല കഥാ കരന്ന ഗമൻ തമൈ അപി ദേദുരു മാവതേ വെട കടയുതു ടിക മേ വിധിയുടെ പടം കന്ന ഹദൻ സുന്ദര സന്തുത ദിവസേ വെടട എന്ന ലാസ്തി വെന്ന കോട്ടം ഹെമ നെത്തം ഈ ഹവസ് വെടട അന്ന ഓണി കില പ്ലാൻ കറകണ ഇന്ന കോട്ടം ഒളുവേ കക്കുമാക്ക് ഹെമ നെത്തം ഉണഗത്തിയാക് അങ്ങേ ഫതയാ മാറുവാക്ക് ഹെമാവത് ഞങ്ങോട്ട എന്ന ലൊക്കൂമ ഹേതുവ തമായി ദമ്മേ പഹുകിയ വീക്കെൻഡ് ഒക്കെ ലോങ് വീക്കെൻഡ് ഒക്കെ അക്കറകണ കട്ടിയ ട്രിപ്പ് ഹെമ ഗിയാൻ എന്തുകൊണ്ട് ഇതിങ് അങ്ങേ പതേ അമാറുഹ വേണോ മുണ മുണ ഹറിയത്തിൻ ദേവൽ ലുനാനം ഒളുവേ കക്കുമാക്ക് ഹെമത് എനോ ഏമ ഇതിങ് ഒളുവ കേക്കും ഇട്ട വസ്സേ അങ്ങേ കേക്കും ഉണഗതിയ കാസ് ഹെമ്പിരിസാവ് ഓവാ തിയാകണ ഇതിങ് വെടകറണ്ണം ബെഹറാജു ഒയ ലെഡ രോഗ വലിങ് ഹെമ്മ ദേഖിമ റജക് വകേ നെഗിറ്റല വെടകറണമാണ് ഏ ലിങ്ക് നാച്ചുറൽ പസ്പാങ്കോ തെക്ക വിതരമ ലിങ്ക് നാച്ചുറൽ പസ്പാങ്കോ കേല കേന ഔർദു വിസ്സക് വിതര കാലയക് തിസി അപി ദണ്ണ കേന അപി പാവിച്ച് കരണദ മേകവില്ല കുടു എക്ക് വിധിയട സാമാന്യം പസ്പാങ്കോ കിവകമ അപിട മതക് വേന അറി ഇട്ടി കൊല ബാഗികൾക്ക് ദാന ദീന കാലി കാലി പിരീച്ച ബാഗട്ട കേ ഓക തമ്പന്ന പാക്ക് വിതറയാണ് ഹബൈ ഒയാ ലിങ്ക് നാച്ചുറൽ പസ്പാങ്കോ അറഗണ്ണവണ ബഹുമ ലേസിയൻ വിനാടി പഹകിൻ ദഹയകിൻ വാട ലിങ്ക് നാച്ചുറൽ പസ്പാങ്കോ ഹദാ ഗണ്ണ വിശേഷമ കാരണേ വെണ്ണി പസ്പാങ്കുവ കിയല കിവട ബെഹെജ്ജാതി പഹക് നെവേ അടക എക്കൊത്തുവാക് വിധിയട്ട് ലിങ്ക് നാച്ചുറൽ പസ്പാങ്കുവ ഒയാകെ അത്തട്ടേനേ ഏ നിസാമ തമായി ലിങ്ക് നാച്ചുറൽ പസ്പാങ്കുവട അപി കിയാന്നേ സുവിശേഷി പസ്പാങ്കുവ കിയല കൊത്തമല്ലി പത്പാടകം കടു എൽ ബട്ടു ഇങ്ങുരു വെനിവെൽ ഗമ്മിരിസ് എല ബട്ടു വിഷ്ണു ക്രാന്ത് മേ ഹെമ്മ ബെഹെതകമ ശക്തിയേക്ക തമായി ലഡാക്ക് ഹെദുനാട്ട പസ്സേ റജേക് വകേ നെഗറ്റീൻ ഹൈ ഒയാട ഹമ്പവേ ഏകനാഥ് മതക്കറണ അത്ര അഭി പടങ്കാരണ ഹദാന്നെ നെത് എഫ് എം ദേ ദുണു മാവത് ദവൽ എക്ക വേണക അങ്ങോ അത്തേക്ക മമ ഇന്നോ മമ ജനീ.

ഈ റേണങ് നിയമ ന്യൂസൊക്കെ കാണാൻ പോടാണ്. ഒക്ടേ നണുതേക്ക് ഒക്ടേ നണുപഹ ഫിറ്ററിൽ കണങ്ങടൂട മാറും വെടിയേക്കിയെ ദൻ സാമാന്യം പെട്രോൽ ഗണം വെടിവേക്കുള്ള ഹിതാകണ് ഈ മന്തൊക്കെ കട്ടിയ പോളിങ്ങൾ ഇന്തകണ തെൽഗാ കാണോ അത് ഉദയ പറയുന്ന കൊണ്ട് തെല്ലുള്ള കാണാൻ അടുവില്ല മാറ വെടിയതമ അവിടോട് ഹറി കോമാറി മേ സിന്ധു ഹണ്ണയാണ് കളിങ് അഭി വാട്ട് മതക്കര ഹദാന്നെ മുഴു ദിവസം പ്രമോദിങ് ഇന്ന് കോമതക്കിയല്ല ഈ തിങ് ഫ്രീലൺ കോപ്പിയൊക്കെ കോപിക ബിഗുവട്ട പസ് ഏകെ തീയ കെമിസ്ട്രി കത്തേക്ക് അപ്പേ മുളയെ ഉത്തേജനീയമില്ല അപ്പൊ ഇന്ന് മുണ്ണ തത്വക്കൂടാ പൊടി കിക്കകട്ടേനു എഹമ കിക്കക കോണി വില അവിടെ തമായി ഹൊന്ത കോപ്പിയൊക്കെ റസമലു അബൈ തിങ് ഒയ ബുണ കോപ്പിയൊക്കെ ഹൊന്ത കോപ്പിയൊക്കെ വിണ്ണു നീ കൈമ ഹെമ വലിയ ഹൊന്ത കോപ്പിയൊക്കെ കടയുടെ കീഴിലെ കോപ്പി ഇറങ്ങാൻ പുളുവാങ് ഒയ കോപ്പി വല്ല വെടിപ്പുറമ തീയെന്നേക്കോ കോപ്പി റസക്കാർക്ക് ഹെമെടുത്താൻ കളുപാട്ട് ഡയ്യക്കാവും കറിയേക്ക അറേ നിയമ കോപ്പി വലിയ തമായി അഭി ബലാപുരത്വനെ കോപ്പി റസയ കോപ്പി സുവന്ത് മങ്ങറക്കിവ പ്രബോധയം ഈ ഹെമ്മ ദേമ ലെവിൻ ലോകമ കെമതി ലങ്കാവെ അഭിയമ കോപ്പി അട്ടവലിന്മ വിതറായി ഫ്രീലൻ കോപ്പി പെക്കട്ടക നിഷ്പാദിനെ വെൻ പെക്കട്ടകനെ വേ പെക്കട്ടക അതുലതീന കൊടുടി ഹൊന്തമ കോപ്പിയൊക്കെ കറകണ്ണുവണം ലങ്കമ്മ തീയണ കടയുടെ കീഴില്ല നിക്കമ്മ നിക്കാൻ കോപ്പിയൊക്കെ അക്കിയല്ലില്ല നിനത്തുവ ഫ്രീലൺ നമ തീയണ കോപ്പിയൊക്കെ ദെന്ന കിയല മുതലാളി മഹത്തേട്ട ഹരി മുതലാളി നോണട്ട ഹരി കിയാൻ ഇട വസേ അപ്പിയാമോ സെവനകല കിരിബണ്ണാറ് ബോഗഹന്തിയ തീയണ ആയുമ ആയുർവേദ വെതമെതുറ പെത്തട്ട പൊട്ടാക്കിയില്ല സന്തുത അംഗഹർവാദ പോയ ദിവസല നന്ദി വാടു ഹെബ ഇത്തരു ഹെമ ദിവസകമായ കമൽ ബന്ധുല വീരപ്പനും വെതമഹത്തെ ഹമ്പ പെണ്ണയാണ് പുള്ള പ്രജയെ ഏ ശ്രേണിയെ സഹത്തേക്ക് ലഭവും സർവാംഗരോഗ ആയുർവേദ വൈദ്യവരെ തമായി കമൽ ബന്ധുല വീരപ്പിറവും വിധമഹത്യാക്കിയില്ല മേഘമേഹിമ ലേസിയായിട്ട് ഹമ്പ വീണ സർട്ടിഫിക്കറ്റൊക്കെ ആയുർവേദ വൈദ്യവിദ്യാവുകയാണ് പറത്തേറിട്ട് ദണ്ണവണം തമായി ഏ വകേ സഹത്തിക്ക് ആ ക്ലബാകാൻ പൊള്ളുവാങ്ങ ഹേമ ആയുർവേദ വൈദ്യവിദ്യാവുകയാണ് പറത്തേറിട്ട് ഹദാറള തീരഹന്ത തമായി എത്തുമാകെ സമഹാര പ്രതികാർ അഭിയുടെ പേന്നി മേവമേ ആശ്ചര്യന്ത് കിയല്ല സമഹാര വിതകണ്ണ ബെറുവിന്ന അമ്മല താത്തൽ എത്തനട്ട ഗിഹില്ല പ്രതികാരകരാട്ട പസ് കൊള്ള കെല്ല വക എലിയട്ടെ എന്നെ അവിതക വാടത്തെ ഹേമ സുഖകരണ ബഹാക്കിയല്ല ഹിത്തന ലഡാക് ദുഃഖാക് തീയണവണം ഹിമനെത്താൻ ദണ്ണകനെ കൂട്ട ഹേമ ദയാക് തീയണവണം കമൽ ബന്ധുല വീരപ്പിനും വേദമഹത്യകാവട്ടെ മുക്കറണ് എണ്ണ കളിയും കോളിലേക്കാക് തിന്ന് മുഖത്ത് സേഹന പിരിസാക് ലങ്കാവ് വട്ടയമ്മ കമൽ ബന്ധുല വീരപ്പിനും വേദമഹത്യാവ് ഹൊയാകിനേന ബിന്ദുവായി ഹത്സിയ ഹെത്തെ ഹതായി തുൻ സിയായി നമസിയ ഹതലിഹട്ട ഹറി ബിന്ദുവായി ഹത്സിയ ഹെത്തെ തുണായി ദെസിയ ഹെത്തെ തുണായി പൻസിയ ഹതലിഹട്ട ഹറി കഥാകരൻ വെടി വിസ്തര ദനകന്ന് വെലാവാക് വെൻകറകന്ന് ഹൊയാട പുലുവാങ് റട്ടകജു കണ്ണയാണ് ഹദന്ന് ഹെബൈ ഈട്ട കളി കട്ടിയേക്കത്തു കറകാണോണി ബേർത്ത്ഡേ കഗ്ഗന്ന് തീയണോ ദെക്ക മങ് വാട്സപ്പ് മെസ്സേജ് കവില്ല ഉദയ പാന്തരമ കേക്കല്ലകട ഷൊട്ടക തിന്നതമായി ഹദന്ന് ഒട്ടക്കി കൗതുമേ മെസ്സേജ് ദാല തീയണ് കില പറഞ്ഞ ആ മേ അപ്പേ ഗന്തുണ കൗശല്യ ഏകെ പുത ആസിരി ഇന്ദുമകി ഉപാന്തിനേ അത് ഹദ് വത്തിമ്മ സുഭപതനാ കീല കീല തീയണ നെത്തഫേം അപ്പേട്ട് ഗെയിമേ കാത്ത അപ്പേ ആസിരി ചൂട്ടി പുതാട്ട് സുബ ഉപാന്തിനെയാക്ക് വിന്ന കീല പ്രാർത്ഥന കരണവാ കേക്കല്ല കമ്പ വെണ്ണ നിയമിതായി ഗുഡ് മോർണിംഗ് ജാനിയായി അഭിവാദ് സിന്ധു കിടക്ക തുക്കറ ഗന്ന് ഹേമകിൽ അഭിയുടെ മെസ്സേജ് ഒക്കെ ദാല തീയന്നെ അപ്പേ കിരിബത് ഗൊടി ഇന്ന് സന്തുനാങ് ഹസ്ബൻഡ് നിരഞ്ജൻ അമ്മ ഇന്ദ്രാണി പൗളി സി എല്ലുമതിന ഹെക തുക്കറ ഗന്ന കിയല കിയൽ തങ്കല്ലേ സിട്ട് അപ്പേ അപ്സറ മെസ്സേജ് ഒക്കെ ദാല തീയണവാ ഏ മെസ്സേജ് ഒക്കെ ദാല കിയന്നേ ചക്കിത്തയ സിന്ധു ഓണി കിയല മെഹിന്ദു ആര്യരത്നക്ക് ചക്കിത്തേ സിന്ധു തന്നെ പുള്ളു എന്തൊക്കെയല്ല ഹല തീയണ അത് ബെറി വെയ് ഹെട്ട അനിവാര്യം കറകണിന്നാണിത് ദിവസ പറക്കൂല ഹരി സിന്ധു കേണു വറകാകുട വെത്തടയാണ് അതന്നേ വറകാകുട കൊസ്സേമ കൂടെ തീയണ അതിനേ അണുറ ഗാമണ്ടകെ സെട്ടകഥമായി അഭി വഹകറിന്നിത് സമ്പത് റുമേഷ് നദി സന്തുണി ലക്ഷ്മി സമന്മലി സാമ തമറ സമന്തി സുജീവ ദേവി കുമുദ് കട്ടിയമേകത്തു കറകാനോ ഗുഡ കാതറിൻ മേ സിന്ധു ദങ്ങന്ന കജുഖാൻ